0: പതിനാറും കെട്ട് പെരുവാട് വാഴണം.
1: നേരുകൾ ഇതുവരെ കേട്ടത് പത്മിനി പിക്ചേഴ്സ് വഴങ്ങിയ ബലേ പാണ്ഡിയ തിരപ്പട ചലച്ചിത്രം, ഇതിൽ നടിത്തുള്ളവർകൾ ശിവാജി ഗണേശൻ, എം ആർ രാധ, കെ ബാലാജി, ദേവിക, വസന്തി ആഹിയരുടെ പലർ, ഇസൈ വിശ്വനാഥൻ രാമമൂർത്തി, കഥൈ മാരാ ജോഷി, തിരക്കഥൈ ദാദാ മിറാസി, ഇയക്കം ബി